0: പിടിച്ചവൾ, പിടിവാതക്കാരി, കോവക്കാരി എന്തെല്ലാം പെയർ കട്ടുവരെ തവിത്ത് അവിടെത്തന്നെ ചൊല്ലിയിരുന്നു ഉടനെ അതെ തവിത്ത് ഏനിപ്പടി നടന്നു കൊള്ളുകായ് ഉൻ മനതിൽ എന്നെ ഇരിക്കുന്നത് ഉണക്ക് എന്നെ വീണ്ടും എന്ത് അക്കറിയായി ഒരു വാർത്ത കേട്ട് പാരുങ്ങൾ അവൾ ഇവ്വളവ് മെന്മയാണവൾ ഇവ്വളവ് ബലികൾ മനതിൽ സുമന്ത് കൊണ്ട് ഇരിക്കാളെന്ന് തെരിയും
1: നന്ദി വണക്കം.

0: ക്ലബ്ബുക്കോ വിടിയ വിടിയ വിടിയ സ്കൂൾ കണ്ടു പോകുന്ന പുള്ള പിന്നേരം ഇരവ് വിട്ട പിന്നേരം വിട്ടാ കിടക്കുക തന്നെ. അപ്പൊ നാങ്ങ നമ്പിക്ക വെക്ക കൂടാതെ നാങ്ങ കണിക്കണം. പുള്ളി എല്ലാം കണിപ്പ് പോണോണം. പിള്ളേർ എപ്പിടി എപ്പിടി പോകും കരുതന്റെ വരുത് ആരോടെ പറയുക എന്റെ മാധ്യമ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാം കണിക്കൂടോ നമ്പിക്ക വെക്ക കൂടാതെ നമ്പി ഇണ്ടാക്കി എത്രയോ പെറ്റോർമാർ നമ്പിനതിലാണ്ണ്ടെങ്കിൽ എത്തിനോ പുള്ളിയാലുണ്ടെങ്കിൽ എല്ലാം കണ്ടതിന്റെ നാടുകളിൽ തിരുമണം ചെയ്തതും അപ്പിടി പോണത് ഇപ്പിടി പോണതും തോപ്പടി വിട്ടേ ഉണ്ടെങ്കിൽ മറിയാലും അത് ഇത് പെട്ടു പോകണ്ട് വന്നത് എന്റെ നമ്പിക്ക വെച്ചത് നമ്പിക്ക വെക്കക്കൂടാതെ അറിവുള്ളേ നാളെ കണിക്കോണം പുള്ളിയാലേ തന്നെ. ഒരു മുഖത്തില പിടിക്കലാം പുള്ളിയാൽ വീട്ട് വേലയാലയോ സ്കൂളാലയോ വിട്ട വരുന്നുണ്ടെങ്കിൽ മുഖത്തില പിടിക്കലാം എന്നെ എന്നെ പറഞ്ഞിട്ട് മോൻ ചോദിച്ചിരിക്കുക എന്നുണ്ട് നാ എങ്ങനെ കണിപ്പില പിടിച്ചിട്ടുവോം നാങ്ങളെ തന്നെ. അത് അത് അത് ഉണ്മയിലാ കണിപ്പ് വന്ന് നീലിന്റെ ഒരു വെട്ടിക്ക് അളികാട്ട വിഷയം നടുവരവരല്ലേ തന്നെ. ഇപ്പൊ പറഞ്ഞ ഒരു ഒരു നാട്ടുക്ക് പറഞ്ഞ ഒരു നാട്ടുക്ക് ഓരോ എന്റെ മണ്ടാരുകളായിരുന്നാ അവരുടെ നമ്പിക്കയില്ല അവിടെ എവിടെയാറുകൾ ഒരു എന്റെ നാളായിരുന്നാലും നടുവരാലോ. ഹലോ
1: കേട്ടുകൊണ്ടിരിക്കുന്നേ.
0: എന്റെ നാടായിരുന്നാലും ഇപ്പൊ ലണ്ടൻ ജർമ്മൻ അമേരിക്ക സ്വീസ് ഏതായിരുന്നാലും പറഞ്ഞ എന്റെ നാട്ടുകളിലെയും ഇപ്പൊ ഞങ്ങൾ എന്റെ വണ്ടുമ്പോഴത് അവരുകൾ നിങ്ങളെ നമ്പിക്കയില്ല അവരുടെ ഉള്ളുകൾ നീ പോയിട്ട് വാ പോയിട്ട് വാ എല്ലാം ചെയ്തിട്ട് വാ വേണ്ട അവർ അവർക്ക് കണിപ്പ് ഒരു കണിപ്പ് കണിപ്പിലാണ് നിങ്ങൾ ഇവരുടെ അവർ ഒരു മോ ചുളിപ്പില കണിപ്പ് പിടിച്ചാലേ ചിരിപ്പിയാക്കി വിട്ടുവാറുകൾ. പിന്നെ സ്വീസ് പോണ പോകുന്ന നാടുകളെ പറയുമ്പോ ജർമ്മൻ പോണ നാടുകളെല്ലാം സ്വീസിലെല്ലാം ശരിയാണ് കക്കണ്ട് നിങ്ങൾ പിസാവോടെതാണ് പോകണാലും അവർക്ക് എങ്ങനെ പോട്ട് ഒരു കണിപ്പ് പോട്ട് അതിൽ ഞങ്ങൾ നമ്പിക്കലുണ്ടെന്നെ പിസാവാണ് പോരാറ് വിടാൻ മാട്ടാറുകൾ അവരൊരു കണിപ്പ് പോട്ട് പിടിച്ചിടുവാറുകൾ വരില്ല ഇന്ന പിള്ളേ ഇരിക്കുന്നതിന്റെ പിടിച്ചിടുവാറുകൾ തന്നെ പിടിച്ച് തിരുപ്പി അനുപ്പി വിട്ടുവാറുകൾ തന്നെ നാട്ടിൽ നിങ്ങൾ എന്റെ കൊണ്ട കൂടാറുണ്ട് എന്റെ അപ്പി കണിപ്പ് അപ്പി കണിപ്പ് അപ്പി നമ്പിക്കേണ്ട ഉണ്ടെങ്കിൽ എല്ലാ നാട്ടിലെയും ഉണ്ടെങ്കിൽ ഫ്രാൻസിനെ പുറത്തുള്ള പാരങ്ങൾ അറിവുകളെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ സ്ട്രിക്റ്റ് ആയിരിക്കുന്ന അവിടെയാണ് ഉണ്ടെങ്കിൽ എല്ലാത്തിൽ എല്ലാ നാടുകളും വന്ന് ഉള്ളുന്നുണ്ട് ഉൾവന്ന് നാട്ടെ വന്നിട്ടാറുകൾ അപ്പടി നമ്പിക്കല വെച്ച വാറ്റ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ അപ്പി ഇല്ല എന്റെ നാട്ടിലെ നമ്പിക്കയില്ല ഇപ്പൊ കണിപ്പ് പണിത് അവരുടെ പാദത്താണ് ഉള്ളുക വിടാറുകൾ എന്നാൽ പേരുകൾ ഉള്ളുക വന്ന് ഇപ്പൊ എന്ത് മോശം വേലയെല്ലാം ചെയ്ത് വിട്ടുവാറുകൾ നമ്മള് തെരഞ്ഞു തന്നെ എന്നാ ചൊല്ലത്തോ വേണ്ടി. ഓ ഇപ്പൊ മറ്റേത് പറഞ്ഞു ഇപ്പൊ എന്നാ ഇപ്പൊ കല്യാണം ഞങ്ങളുടെ ഒരു കല്യാണം ആവുന്നത് ഞങ്ങൾ ഇപ്പൊ തിരുമണം ചെയ്തേക്കെയും നമ്പിക്കയില്ല കല്യാണം ചെയ്ത് കൊടുക്കാറുകൾ ഇപ്പൊ കുടുംബത്തെ പാപ്പാർ വേലയ്ക്ക് പോവാറ് പഞ്ചായത്ത് പുള്ളിയെ പാപ്പാരട്ടാ ചൊല്ലി കളിയാഞ്ചു നിൽക്കാറ് കുറിപ്പ് പാത്ത് ഒരു കണിപ്പുണ്ട് പോട്ട് അവർക്ക് എപ്പിയാണ് ആക്കലുണ്ട് എല്ലാം അറിഞ്ചു കിറിഞ്ചി അവർ പാത്തിട്ടാണ് ഒരു പുള്ളിയെ ഒരു പുള്ളിയെ കൊടുക്കുകാറുള്ളൂ ഒരു പൊമ്പിളെ പുള്ളി ഒരു ആണിട്ട കൊടുക്കാറുള്ളൂ ആണിട്ട പൊമ്പിളിയെ കൊടുത്താണ് അവർക്ക് അത് കണിപ്പ് പോടുറാറ് നമ്പിക്ക ഇവിടെക്കണ്ട് എടുത്ത വീട്ടിയാണ് കടയിലെ സാമാൻ കൊണ്ടുവരും മര്യാദ നല്ല നല്ല പൊമ്പിളിട്ട് പോട്ട് വാങ്ങൽ കൊണ്ടുവരും അത് ഡേറ്റ് മാറി വരുന്ന പ്രോബ്ലം ഇരിക്കുന്നത് തന്നെ അത് അപ്പൊ നമ്പിക്കയില്ല ഒന്നും വേണ്ടക്കൂടാതെ തന്നെ എത്തിനോ പൊരുടാണ് ഡേറ്റ മാറ്റി പൊട്ടി വിൽക്കാറുകൾ നാങ്ങൾ വീട്ടെ കൊണ്ടു പാത്താ അത് രണ്ടു നാൾ ഡേറ്റ് എടുക്കാനായിട്ട് പാത്താ അവരുടെ മേല വണ്ടു കൊടുക്കും അപ്പൊ നാങ്ങൾ എല്ലാം വന്ന് നമ്പിക്കയില വേണ്ട കൂടാതെ സാപ്പാട് ചാമാനായിരം തന്നെ ഒരു ഒരു തിരുമണത്തിൽ ഒരു പുള്ളിയെ കൊണ്ട് കരച്ചേക്കരുതായിരുന്ന തന്നെ നാങ്ങൾ കണിപ്പ് കൂടുവോം കേത് നടുവരവരളി തന്നെ മന്നിക്കോ ഞാൻ കേതാണ്ട്
1: ചൊല്ലിട്ടാണ്
0: നിങ്ങൾ നടുവരതാണ്
1: ഇപ്പൊ തന്നെ
0: അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ കണിപ്പ് പൊട്ടാത്ത നടുവല്ല ഞങ്ങൾ ഞങ്ങൾ വെറ്റി അടിയലാം എന്നെ കടച്ചു വരെയും ഞങ്ങൾ ഇല്ലാട്ടി വെറ്റി അടിയലാ കടച്ചു വരെയും വേണ്ട ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഒരു ഒരു ഒരു വാഹനത്തെ ഞങ്ങൾ വേണ്ടറം എന്നെ ഒരു വാഹനത്തെ ഞങ്ങൾ വേണ്ടുമ്പോഴത് നമ്പിക്കയില്ല വേണ്ടറം അവർ എവിടോ കഥ ചൊല്ലുക വാഹനം വേണ്ട മതി അവർ മൂന്ന് കഥ ചൊല്ലുക അത് ചില്ല് വായിച്ചാൽ അതിന്റെ ചില്ല് മതി ഇത് വായന പുതു സപ്പോർട്ട് എന്നാൽ അതാവട്ടെ തന്റെ തുണ്ടിരിക്കാതെ വായന തുണ്ട് ഇല്ലാതെ വാങ്ങലോ എല്ലാം അവർ കടച്ചുകൊണ്ടേ ഇരിക്കാറേ അപ്പൊ താപ്പിലോട്ട് കുറേ വാഹനം വാങ്ങപ്പോഴും അപ്പൊ ഞങ്ങൾ കാസ് കൊടുത്ത് ഞങ്ങൾ പോയി വാഹനത്തെ പാക്ക മുതൽ അവർ കടക്ക്
1: തുടങ്ങിയിട്ടാണ്
0: അവർ ജീത്താൻ കാരണം എന്താ ഞങ്ങൾ വാഹനം വാങ്ങ മുന്തി പുരുഷൻകാരൻ കഥയ്ക്ക് മുന്തി പെഞ്ചാതി തുടങ്ങിയിട്ടാണ് അപ്പൊ മകൻ ചൊന്നേർ അപ്പ ഞങ്ങൾ ഇപ്പം ഇപ്പൊ രണ്ടു മധ്യാല ഓട്ടത്തില് ഇന്ന കാറ് വാങ്ങ വന്നിരിക്കും അവർ കാർക്കാരൻ ചൊല്ല മുന്തി അവ ഉടനെ ഉള്ളത് രണ്ടു വലിയ ഹോട്ടലിലുണ്ട് കഥയ്ക്കണം അത് അപ്പൊ ഇത് രണ്ട് സോണിക്കണം അതിന് പൊറുങ്ങ തമ്പി കഥയ്ക്കാതെ അതിനെ അപ്പൊക്കെ തരും അവ കൂടെ കഥയെ പോറ ഞങ്ങൾ വേണ്ടിട്ടും ഉണ്ട് തന്നെ അപ്പൊ അപ്പടി അപ്പൊ ഒവരുടെ കഥ ഉപയോഗിച്ച് കണിപ്പില്ല ശരിയും നിങ്ങൾക്ക് ഇന്ന കാർ നല്ല കാറാ കൂടാതെ കാറാണ് നിങ്ങൾക്ക് തരും നമ്പിക്ക ഉടനെ നമ്പിക്കൊണ്ട് വാങ്ങേണ്ട വന്നു ഇപ്പൊ തന്നെ എന്റെ ഇവിടെ സ്വന്തക്കാരുടെ പുള്ളിയോട് കാറുണ്ട് വാങ്ങണത് നടുവരവരളി അത് കാറ് വാങ്ങണത് തമിഴാക്കണ്ടാ വാങ്ങിയത് അവർ അവർ വാങ്ങി കാശ് വെച്ച് വിത്തവർ ഇന്നൊരു വേറെ നാട്ടുകാരുടെ വേണ്ടി കാശ് വെച്ച് വിത്തവർ അത് കാറ് വാങ്ങണ്ട് വീട്ടെ വരെ അത് ഓർലി ആപ്പിട്ടിട്ട് എഞ്ചിൻ കീഴാതെ വിളുന്നിട്ട് തന്നെ ഇഞ്ചിൻ കീഴാതെ വിളുന്നിട്ട് അവർ റോട്ടിൽ അന്ന് മേരി അതാവത് ഏവർ സോല്ലോ റാത്തോ സോനി മേരിക്ക് എല്ലാത്തിനും പേമെന്റ് റോഡ്